0: ജയ വടക്കേന്ദ്രം.
1: ആകാശവാണി വിശാഖപട്ടണം കേന്ദ്രം. പാട്ടുള്ള പല്ലക്കി ഫോൺ ഇൻ ലൈവ് സിനിമാ പാട്ടുകൾ. ശ്രോതകൾ ഡയൽ ചെയ്യവലസിന ഫോൺ നമ്പറുകൾ 2727244 2727288 കോഡ് 0891. ശ്രോത കോരിയ ഗീതാന്ని వినడానికి ముందు